0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ മധുരൈ മണിയയ്യർ പാടിയ കൃതികൾ കേൾക്കാം. ടി എൻ കൃഷ്ണൻ വയലിൻ, വെല്ലൂർ രാമഭദ്രൻ മൃദംഗം. ആദ്യം കാമവർദ്ധിനി രാഗത്തിൽ സാരസാക്ഷ എന്ന കീർത്തനം കേൾക്കാം. ആദിതാളം മഹാരാജ സ്വാതി തിരുനാൾ കൃതി.
2: This is Ragam 24/7 DTH, anytime Indian music. Listen to Carnatic vocal recital by Madhurai Mani Iyer. He is accompanied on the violin by T.N. Krishnan and on the mridangam by Vellur Ramabhadran. He begins his Carnatic vocal recital with a composition of Maharaja Swadhi Thirunal, Sarasaksha, in the rag Kamavardhini set to Adithal.

0: മഹാരാജ സ്വാതി തിരുനാൾ രചിച്ച സാരസാക്ഷ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം കാമവർദ്ധിനി, ആദിതാളം.
1: യു വർ ലിസ്ണിംഗ് ടു എ കോമ്പോസിഷൻ ഓഫ് മഹാരാജ സ്വാതി തിരുനാൾ, സാരസാക്ഷ ഇൻ ദി രാഗ് കാമവർദ്ധിനി സെറ്റ് ടു ആദിതാൾ.
0: ഇനി ബഹുതാരി രാഗത്തിൽ ബ്രോവ ബാരമ എന്ന കീർത്തനം കേൾക്കാം. ആദിതാളം ത്യാഗരാജസ്വാമികൾ കൃതി.
1: Continuing his Carnatic vocal recital, he will now present a composition of Saint Thyagaraja, Brova Bharama, in the rag Bahudari, set to Adithal.

0: ത്യാഗരാജ സ്വാമികൾ രചിച്ച ബ്രോവ ബാരമ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ബഹുദാരി, ആദിതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു എ കോമ്പോസിഷൻ ഓഫ് സെയിം ത്യാഗരാജ. ബ്രോവ ബാരമ ഇൻ ദ രാഗ് ബഹുദാരി, സെറ്റ് ടു ആദിതാൾ.
0: അടുത്തതായി ആടമോടി ഗലതേ എന്ന കീർത്തനം കേൾക്കാം. രാഗം ചാരുകേശി, ആദിതാളം ത്യാഗരാജ സ്വാമികൾ, കൃതി.
1: കണ്ടിന്യൂയിങ് ഹിസ് കർണാട്ടിക് വോക്കൽ റിസൈറ്റൽ, ഹി വിൽ നൗ പ്രസന്റ് എ കോമ്പോസിഷൻ ഓഫ് സെയിം ത്യാഗരാജ. ആടമോടി ഗലതേ ഇൻ ദ രാഗ് ചാരുകേശി, സെറ്റ് ടു ആദിതാൾ.

0: ചാരുകേശി രാഗത്തിൽ ആടമോടി ഗലതേ എന്ന കീർത്തനമാണ് കേട്ടത്. ആദ്യ താളം ത്യാഗരാജസ്വാമികൾ കൃതി.
1: യു വിൽ ലിസ്ണിംഗ് ടു എ കോമ്പോസിഷൻ ഓഫ് സെയിം ത്യാഗരാജ, ആടമോടി ഗലതേ. ഇൻ ദ രാഗ് ചാരുകേശി സെറ്റ് ടു ആദ്യ താൾ.
0: രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മധുരൈ മണിയയ്യർ പാടിയ കൃതികൾ. ടി എൻ കൃഷ്ണൻ വയലിൻ, വെല്ലൂർ രാമഭദ്രൻ മൃദംഗം. അവസാനമായി ഭൈരവി രാഗത്തിൽ കൊലുവൈ എന്ന കീർത്തനം കേൾക്കാം. ആദ്യ താളം ത്യാഗരാജസ്വാമികൾ കൃതി.
1: ദിസ് ഇസ് രാഗം 24/7 DTH. എനി ടൈം ഇൻ ദ മ്യൂസിക്. യു ആർ ലിസ്ണിംഗ് ടു കർണാട്ടിക് വോക്കൽ റിസൈറ്റൽ ബൈ മധുരൈ മണി അയ്യർ. ഹി ഈസ് അക്കംപനീഡ് ഓൺ ദ വയലിൻ ബൈ ടി എൻ കൃഷ്ണൻ ആൻഡ് ഓൺ ദ മൃദംഗം ബൈ വെല്ലൂർ രാമഭദ്രൻ. മധുരൈ മണി അയ്യർ കൺക്ലൂഡ്സ് ഇസ് കർണാട്ടിക് വോക്കൽ റിസൈറ്റൽ വിത്ത് ദ കോമ്പോസിഷൻ ഓഫ് സെയിം ത്യാഗരാജ, കൊലുവൈ. ഇൻ ദ രാഗ് ഭൈരവി സെറ്റ് ടു ആദിതാൾ.

0: ത്യാഗരാജ സ്വാമികൾ രചിച്ച കൊലുവൈ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ഭൈരവി, ആദിതാളം.
1: യു വർ ലിസ്ണിംഗ് ടു എ കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, കൊലുവൈ. ഇൻ ദ രാഗ് ഭൈരവി, സെറ്റ് ടു ആദിതാൾ.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് മധുരൈ മണിയയ്യർ പാടിയ കൃതികൾ. ടി എൻ കൃഷ്ണൻ വയലിൻ, വെല്ലൂർ രാമഭദ്രൻ മൃദംഗം. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു വർ ലിസ്ണിംഗ് ടു കർണാട്ടിക് വോക്കൽ റിസൈറ്റൽ ബൈ മധുരൈ മണി അയ്യർ. അക്കംപനിയിംഗ് ആർട്ടിസ്റ്റ് വർ ടി എൻ കൃഷ്ണൻ ഓൺ ദ വയലിൻ ആൻഡ് വെല്ലൂർ രാമഭദ്രൻ ഓൺ ദ മൃദംഗം. ദിസ് പ്രോഗ്രാം വാസ് ബ്രോട്ട് ടു യു ബൈ ആകാശവാണി തിരുവനന്തപുരം. ഫോർ രാഗം 24/7 DTH, എനി ടൈം ഇന്ത്യൻ മ്യൂസിക്.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ നെയ്വേലി സന്താന ഗോപാലൻ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. വി ത്യാഗരാജൻ വയലിൻ, തിരുവാരൂർ ഭക്തവത്സലം മൃദംഗം, വി നാഗരാജൻ ഗെഞ്ചിറ. ആദ്യം ഗൗളരാഗത്തിൽ ശ്രീ മഹാഗണപതി രവതുമ എന്ന കീർത്തനം കേൾക്കാം. മിശ്രചാപ്പത്താളം മുത്തുസ്വാമി ദീക്ഷിതർ കൃതി.
2: This is Ragam 24/7 DTH, anytime Indian music. Listen to a Carnatic vocal recital by Neyveli Sandana Gopalan. He is accompanied on the violin by V. Thyagarajan, on the mridangam by Thiruvarur Bhaktavalsalam, and on the ganjira by V. Nagarajan. He begins with a composition by Muthuswami Dikshitar. Shri Mahaganapati Ravatuma, in the rag Gaula, set to Mishra Chaptal.

0: മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ച ശ്രീ മഹാഗണപതി രവതുമ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ഗൗള, മിശ്ര ചാപ്പത്താളം.
1: യു ആർ ലിസണിംഗ് ടു എ കോമ്പോസിഷൻ ബൈ മുത്തുസ്വാമി ദീക്ഷിതർ. ശ്രീ മഹാഗണപതി രവതുമ എന്റെ രാഗ് ഗൗള സെറ്റ് ടു മിശ്ര ചാപ്താൾ.
0: അടുത്തതായി ചന്ദ്രജ്യോതി രാഗത്തിൽ ബാഗായനയ്യ എന്ന കീർത്തനം കേൾക്കാം. ആദ്യ താളം ത്യാഗരാജസ്വാമികൾ കൃതി.
1: നെക്സ്റ്റ് ഇസ് ബാഗായനയ്യ, എ കോമ്പോസിഷൻ ബൈ സെയിന്റ് ത്യാഗരാജ. എന്റെ രാഗ് ചന്ദ്രജ്യോതി സെറ്റ് ടു ആദ്യ താൾ.

0: ത്യാഗരാജസ്വാമികൾ രചിച്ച ബാഗായനയ്യ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ചന്ദ്രജ്യോതി, ആദിതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു ബാഗായനയ്യ, എ കോമ്പോസിഷൻ ബൈ സെയിം ത്യാഗരാജ, ഇൻ ദ രാഗ് ചന്ദ്രജ്യോതി, സെറ്റ് ടു ആദിതാൾ.
0: ഇനി കന്നഡ ഗൗളാരാഗത്തിൽ ഒരജു പുജു എന്ന കീർത്തനം കേൾക്കാം. ആദിതാളം ത്യാഗരാജസ്വാമികൾ കൃതി.
1: നെക്സ്റ്റ് ഇസ് എ കോമ്പോസിഷൻ ബൈ സെയിം ത്യാഗരാജ, ഒരജു പുജു, ഇൻ ദ രാഗ് കന്നഡ ഗൗള, സെറ്റ് ടു ആദിതാൾ.

0: ത്യാഗരാജസ്വാമികൾ രചിച്ച ഒരജു പുജു എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം കന്നടഗൗള ആദിതാളം.
1: യു ആർ ലിസണിംഗ് ടു എ കോമ്പോസിഷൻ ബൈ സെയിന്റ് ത്യാഗരാജ. ഒരജു പുജു എന്ന രാഗ് കന്നടഗൗള, സെറ്റ് ടു ആദിതാള.
0: അടുത്തതായി നതജന പാലിനി നളിനകാന്തി എന്ന കീർത്തനം കേൾക്കാം. രാഗം നളിനകാന്തി, ആദിതാളം തഞ്ചാവൂർ ശങ്കരയ്യർ കൃതി.
1: നെക്സ്റ്റ് ഇസ് നതജന പാലിനി നളിനകാന്തി, a composition by Tanjavur Shankarayyar in the rag Nalinakanti, set to Aditaal.

0: തഞ്ചാവൂർ ശങ്കരയ്യർ രചിച്ച നദജനപാലിനി നളിനകാന്തി എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം നളിനകാന്തി, ആദിതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു നദജനപാലിനി നളിനകാന്തി, എ കോമ്പോസിഷൻ ബൈ തഞ്ചാവൂർ.

0: മഹാരാജ സ്വാതി തിരുനാൾ രചിച്ച പത്മനാഭ പാഹി എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ഹിന്ദോളം, ആദിതാളം.
1: യു ആർ ലിസണിംഗ് ടു എ കമ്പോസിഷൻ ബൈ മഹാരാജ സ്വാതി തിരുനാൾ. പത്മനാഭ പാഹി ഇൻ ദ രാഗ് ഹിന്ദോളം സെറ്റ് ടു ആദിതാൾ.
0: ഇനി സഭാപതിക്ക് വേറെ ദൈവം എന്നാരംഭിക്കുന്നു രാഗം ആഭോഗി, രൂപകതാളം ഗോപാലകൃഷ്ണ ഭാരതി കൃതി.
1: നെക്സ്റ്റ് ഇസ് സഭാപതിക്ക് വേറെ ദൈവം, എ കോമ്പോസിഷൻ ബൈ ഗോപാലകൃഷ്ണ ഭാരതി ഇൻ ദ രാഗ് ആഭോഗി സെറ്റ് ടു രൂപകതാൾ.

0: ഗോപാലകൃഷ്ണ ഭാരതി രചിച്ച സഭാപതിക്ക് വേറു ദൈവം എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ആഭോഗി, രൂപക താളം.
1: യു വർ ലിസണിംഗ് ടു സഭാപതിക്ക് വേറു ദൈവം, എ കോമ്പോസിഷൻ ബൈ ഗോപാലകൃഷ്ണ ഭാരതി ഇൻ ദ രാഗ് ആഭോഗി സെറ്റ് ടു രൂപക് താൾ.
0: ഇതുവരെ കേട്ടത് നെയ്വേലി സന്താന ഗോപാലൻ അവതരിപ്പിച്ച സംഗീത കച്ചേരി. വയലിൻ വി ത്യാഗരാജൻ, മൃദംഗം തിരുവാരൂർ ഭക്തവത്സലം, ഗെഞ്ചിറ വി നാഗരാജൻ. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസണിംഗ് ടു എ കർണാട്ടിക് വോക്കൽ റിസൈറ്റൽ ബൈ നെയ്വേലി സന്താന ഗോപാലൻ. ഹി വാസ് അക്കമ്പനീഡ് ഓൺ ദ വയലിൻ ബൈ വി ത്യാഗരാജൻ, ഓൺ ദ മൃദംഗം ബൈ തിരുവാരൂർ ഭക്തവത്സലം, ആൻഡ് ഓൺ ദ ഗഞ്ചിറ ബൈ വി നാഗരാജൻ. This program is brought to you by
0: Agashavani
1: Tiruvananthapuram for Ragam 24/7 DTH, anytime Indian music.

ഇനി സ്മരജനക സ്വാതി തിരുനാൾ സാഹിത്യം ബെഹാഗ്രാഗം മിശ്ര ചാപ്പുതാളം. ലിസൺ നൗ ടു സ്മരജനക കമ്പോസ്ഡ് ബൈ സ്വാതി തിരുനാൾ ഇൻ രാഗ് ബെഹാഗ് സെറ്റ് ടു മിശ്ര ചാപ്പുതാൾ.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: ഇപ്പോൾ ബിന്ദു ബി പാടുന്നു. തിരുവിഴ ഉല്ലാസ് വയലിൻ, അനിലക്കാട് ആർ ജയകൃഷ്ണൻ മൃദംഗം, പി വി നാരായണൻ ഘടം. Now we bring you a vocal recital by Bindu B. She is accompanied by Thiruvila Ullas on violin, Anilakkad R. Jayakrishnan on mridangam and P.V. Narayanan on ghadam. Aadyam Gajanana Yudham ennarambhikkunna Deekshithar Kriti, Ragam Chakravagam Aadalam. Bindu B begins her recital with Gajanana Yudham, composed by Muthuswami Deekshithar, set to Aaditalam. ഇന്ദരാഗ ചക്രവാഗ.

ജ്ഞാനമൊസഗരാധ, രാഗം പൂർവി കല്യാണി, രൂപകതാളം ത്യാഗരാജകൃതി. നെക്സ്റ്റ് ഈസ് എ കമ്പോസിഷൻ ബൈ തികരാജ ഇൻ ദ രാഗ പൂർവി കല്യാണി സെറ്റു രൂപകതാളം. ജ്ഞാനമൊസഗരാധ.

അടുത്തത് ദേശ് രാഗത്തിൽ ഭജൻ, പുരന്ദരദാസർ കൃതി, ആദിതാളം. നെക്സ്റ്റ് ഈസ് എ ഭജൻ ഇൻ ദേശ് രാഗ കമ്പോസ്ഡ് ബൈ പുരന്ദരദാസ് സെറ്റു ആദിതാളം.

ബിന്ദു ബിയുടെ സംഗീത കച്ചേരിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. തിരുവിഴ ഉല്ലാസ് വയലിൻ, അനിലക്കാട് ആർ ഹരികൃഷ്ണൻ മൃദംഗം, പി വി നാരായണൻ ഘടം. യു ആർ ലിസ്ണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ ബിന്ദു ബി. ഷീ ഇസ് അക്കമ്പനീഡ് ബൈ തിരുവിഴ ഉല്ലാസ് ഓൺ വയലിൻ, അനിലക്കാട് ആർ ജയകൃഷ്ണൻ ഓൺ മൃദംഗം ആൻഡ് പി വി നാരായണൻ ഓൺ ഘടം. അടുത്തത് നാട്ടക്കുറിഞ്ചിരാഗത്തിൽ മാമവ സദാ വരതേ, രൂപകതാളം സ്വാതി തിരുനാൾ കൃതി. ഷീ കണ്ടിന്യൂസ് ഹെർ റിസൈറ്റൽ വിത്ത് ദ കമ്പോസിഷൻ ഓഫ് സ്വാതി തിരുനാൾ സെറ്റ് ടു രൂപകതാളം ഇൻ രാഗ നാട്ടക്കുറിഞ്ചി. മാമവ സദാ വരതേ.

ഇനി സരസിജനാഭ മുരാരേ എന്നാരംഭിക്കുന്ന സ്വാതി തിരുനാൾ കൃതി, രാഗം തോടി, മിശ്ര ചാപ്പത്താളം. നെക്സ്റ്റ് ഈസ് സരസിജനാഭ മുരാരേ ഇൻ രാഗ തോടി സെറ്റു മിശ്ര ചാപ്പത്താളം, കമ്പോസ്ഡ് ബൈ സ്വാതി തിരുനാൾ.

അടുത്തത് വൃന്ദാവന സാരംഗരാഗത്തിൽ തില്ലാന. ആദിതാളം ഡോക്ടർ ബാലമുരളീകൃഷ്ണ കൃതി. നെക്സ്റ്റ് ഈസ് തില്ലാന ഇൻ രാഗ വൃന്ദാവന സാരംഗ സെറ്റു ആദിതാള കമ്പോസ്ഡ് ബൈ ഡോക്ടർ ബാലമുരളീകൃഷ്ണ.

0: ഇതുവരെ നിങ്ങൾ കേട്ടത് ബിന്ദു ബിയുടെ സംഗീത കച്ചേരി. തിരുവിഴ ദാസ് വയലിൻ, അനിലക്കാട് ആർ ജയകൃഷ്ണൻ മൃദംഗം, പി വി നാരായണൻ ഘടം. യു ആർ ലിസ്ണിംഗ് ടു എ വോക്കൽ കൺസേർട്ട് ബൈ ബിന്ദു ബി. ഷി വാസ് അക്കമ്പനീഡ് ബൈ തിരുവിഴ ഉല്ലാസ് ഓൺ വയലിൻ, അനിലക്കാട് ആർ ജയകൃഷ്ണൻ ഓൺ മൃദംഗം, ആൻഡ് പി വി നാരായണൻ ഓൺ ഘടം.
1: രാഗം ഡി ടി എച്ച് ചാനലിനു വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. This program was a contribution